ഈ ദേശപാലന സംസ്കൃതിയായ യാത്ര തീരാണ് പുതുമാക്കാറ്. സമീപകമ ബട്ടസോയല്ല, പത്തുരു കപ്പല, ഇക്കട്ട തീയല്ല, ബെമി ബെന്തല്ല, ലാട്ടൂലല്ല, കൊല അലവല്ല, കൊടി എല്ലല്ല, റലി കപ്പല്ല, റലി എല്ലല്ല, ഹെഡ വെഡല ഹതല ഉടാറിന ദേശപാലുണ്ട്. ഏമ തെങ്ങ ഗീതാകൃതിന്റെ തുല്യ കഥാകരണം അപ്പം മതകായി പ്രേമകീർത്തി അല്ലി തമങ് ഇന്ദ്രകീല് മേ കൃതി അതുലേ കവിയാക് തിമുണ രജകെ കടാകെ വെട്ടുനത് മക്കര കട്ടേ രജുൻഗെ അകയ കിസി ദവസക്ക് നോട്ടി ഹിറ്റെ വട്ട മടേ നുബ മോഡ ഇൻ റട്ടെ നൊസലിൻ ഇന്ദ്ര കീലേ സെ ബുരുത കൊട്ടി പ്രേമകീർത്തി ഒയ മേ ദേശപാലജ്ഞൻ സഹ മേ ദേശപാലനെ അപ്പൊ കിയാണ് കടേയാണ് മേ മേ അപ്പൊ കിയാണ് മാനവ സംസ്കൃതിയെ പിളിമന്ത് ഹറി ലസ്സനട്ട് ദക്കലത്തിപ്പുണ അസുന്ദർ പൂതാക്കിയല്ലതമായി മേക നമുക്കല്ലാത്തിപ്പുണേ അവിടെ മതകത് ഉങ്കാക്കിലാവട്ടെ നവമാദ്യോസ് പശുകാലിനോ മേക ദേശപാലന സംസ്കൃതി മതുകരണ കൊട്ട് പലവലാത്തിമ്പ കവി പാണ്ടിയ ശ്രീലങ്ക പിലപ്പാലിയെ മുളിമ്മകിയ പീറ്റർ സട്ടൻ പാട്ട് കൊടിസേ സത് അറകിനകിയ പീറ്റർ മെത്തിനിഗെ പിൻ തൂരെ പപ്പുവെ പെലന്തകത്തു പീറ്റർ മെത്തിനി അപ്പട്ട് അപ്പി മെത്തിനിട്ട് കിയാ നടപ്പു പീറ്റർ കാലവിനസ്വനോ ഭണ്ഡാർ നായക മെത്തിനുഗെ ഗുണഗീ ക്യു പീറ്റർ ശ്രീലങ്ക ആണ്ടുവിൻ ത്യാഗി ദിനപ്പു പീറ്റർ ശ്രീലങ്ക മീറ്റിൻ വല കഥാ അഹപു പീറ്റർ അത്ത അപ്പട്ടായി അപ്പി അത്തട്ടായി കിയാ കിയപു പീറ്റർ നിരവാസ പ്രേമ കീർത്തിലേനോ ചന്ത ദവസ നില്ലെന്തകിന് ചന്തിട്ട ഗിയ പീറ്റർ മെതാ പൊട്ടെ അപ്പി എനുമായി ഒട്ടു തീയപ്പു പീറ്റർ അപ്പി കെപ്പുവാത് നിൽപാട്ടായി കിയാ കിയപ്പു പീറ്റർ യു എം പി ദിനപു ദവസെ കൊല എന്തല പീറ്റർ ഇതി തവ മനോഹരനേ ഇത് മട മതക്കുണേ അപ്പേ ബെദ്ദഗെ മഹത്യാ പൊത് കീപേ കുത്പാവുകെ ദിവസം എലി ദക്കാരി സുന്ദര തെന എതുമാട് തെങ്ങ ഉറുദു അസൂത്തുന ഇക്മവില ഇതി അപ്പി ദീർഘാശ പ്രാർത്ഥന കണ്ണോ വകേമ ബെദ്ദഗെ മഹത്യ ലീലതിപുണ ഹര ഗീതയാ എക്കെ ക്രൈഗമ പെത്തേ അനിക ഗം പൊല പെത്തേ കേല കലിയുഗ കാലയിട്ട് ഉപ്പാണ് നൂണക്കാറിയൊതിനി മക്കാൻ എഹിമ ബൗശ്രുതിന്റെ തമായി ഒരു ലോകെ ഹറി ലസ്സനട്ട് ദഹിന്റെ പുലുവാങ് വേണ്ടി ബെദ്ദഗി മഹത്യ മിതന അറകനേനവ പ്രധാന കാരണ കീപ്യ എക്കക്തമായി മഹാകക്കുളു പൊടിയുണ്ട് കിളിങ് എന്ന് കീലാദിനവാകിയ കാരണാവ് ഈലങ്ങട്ട് അനിക്കാരണാവതമായി മേ ഗംഗതുരേ ഒരു പെദ്ദഗിന് എഹിമേ അനവ ഇതി എത്തനതി ഓമേ ഉപാസയുടെ മതുകുരുന്നോ തവ ലസ്സന തന മീ കാരണ എക്കടേക്കത് കുറുപാമ മഹാകക്കുളു പൊടിയെ ഉണ്ട് കെലിങ് എന്ന് കീലതിനോ അനേ തിങ് പൊടിയെ ഉണ്ട് പുളുവാങ്ങിനോ അത് കീല പ്രശ്നം കരുന്നോട്ട് ബെന്തകി മഹത്തേക്കീനോ മുന്നപ്പി സുതുന്നൊക്കുമ ഹറഹട്ടയാനോ കീല മേക്ക ഉപഹാസയാ ഞാൻ ഉപഹാസ ഇല്ലെങ്കിട്ട് ബെന്തകി മഹത്തെ മീ കീത്തി അവസാന കൊടസേ എനോ സെഡപ്പാറേ വയാജ്ഞത്വ ഉറുവപ്പാദിനോ ബലാഗിനായി ഉറുവ പെരളുണു തിങ് പ്രശ്നം കരുന്നോ സമാജം പെരളുണു തിങ് പെരളുണു പിട്ട് ഹൊന്നായി കീനോ എന്തുകൊണ്ട് ബെദ്ദഗി മഹത്യാകെ മേ ഗീതയായി പ്രേമകീർത്തിക്ക് പീറ്ററുയി എന്തുകൊണ്ട് സി ടി ഫ്രണാന്തുക്ക് ഗീതയായ തുളി സറുങ്കലെ കൊളാലോപ്പു മിനിസുയി നന്ദാമാലിനിയ്ക്ക് സറുങ്കലെ ഗീതയായ തുളി തട്ടഹരദായന്റെ ഉത്സാഹകരണ ദറുപിരിസായി മേ ഒക്കെ ഇക്കട്ടേക്ക് തുകറകിന് കമ്മി കഥ ഇവർ കരും മേ ഹാങ്ങും വർഷാവ് പ്രേമശരി കാമ്പുതുവത്ത് മമ സുരവീരാണ്.